0: 101.9 Win FM Community Radio.
1: Need help building your skills to get a job? Navitas Skilled Futures is now offering the Skills for Education and Employment program right here in Western Melbourne. The course is free and can help you improve your speaking, reading, writing, numeracy and computer skills. We welcome everyone, whether you are a native English speaker or you are from any other background. Our program will help you build your skills for further study or work. We also work with employers to upskill their employees in the workplace through the workplace-based training program. To check eligibility and join, call Navitas Skilled Futures on 1300 798 111 or visit navitas-skilled-futures.com.au. The Skills for Education and Employment, SEE program, is funded by the Australian Government Department of Employment and Workplace Relations. Navitas Skilled Futures is a proud sponsor of 88.9 Win FM.
2: The Sun Theatre Yarraville. Movie magic in Art Deco splendour. Since 1938. The best films from Hollywood, the UK, Europe and beyond. Leather seats and stylish comfort. Family friendly and regular events. Escape the world for a while and step back in time. Movies the way you remember. The Sun Theatre Yarraville. Proud station sponsor. Because West Side is the best side. With Win FM.
3: പിന്തു മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇത് ബിസ്മി പാലാട്ടി, നിങ്ങളുടെ ഹോസ്റ്റ്. ഇന്ന് 2 മണിക്കൂർ ഞാനായിരിക്കും നിങ്ങളോട് കൂടെ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ഇതിലൂടെ, ഈ ഒരു പ്രോഗ്രാമിലൂടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 0401360144. സോ ഈ ഒരു പാട്ടുകൾ നിങ്ങൾക്ക് നിങ്ങൾ എന്നോട് എനിക്ക് അയക്കുമ്പോൾ ഏതെങ്കിലും ഡെഡിക്കേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇത് അയക്കുന്നത്, പാട്ട് കേൾക്കാൻ താല്പര്യം എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലൂടെ ഈ ഒരു ഓൺ എയർ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ആ വിഷുകൾ എല്ലാവരും അറിയിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്തായാലും മനോഹരങ്ങളായ കുറച്ച് ഗാനങ്ങൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് നൽകുകയാണ്. നമുക്കറിയാം മദേഴ്സ് ഡേ ആണ് ഈ ഒരു വീക്കെൻഡ്. എല്ലാവരും തന്നെ മദേഴ്സ് ഡേയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ നല്ല ഗാനങ്ങൾക്കും അല്ലെങ്കിൽ പരിപാടികൾക്കൊക്കെ ആയിട്ട് പോയി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. കുറേ പേര് കുറേ പ്രോഗ്രാമുകളിലൊക്കെ പോകുന്നു, കുറേ പേര് ഹോളിഡേയ്സിന് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാലും നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കത് അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഒരു SMS ഒരു ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകളൊക്കെ നമ്മളെ തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. നല്ല ഗാനങ്ങളുമായി ബിസ്മി പാലാട്ടിയോണ 88.9 FM.

എൻ്റെ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകം ഇന്ന് ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്ത കുറച്ച് ഗാനങ്ങളെല്ലാം തന്നെ ദീപക് ദേവിൻ്റെയും വിഷ്ണു വിജയുടെയും ഒക്കെ തുടങ്ങിയ പാട്ടുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പുതിയ ഗാനങ്ങൾ അതല്ല, മറ്റു പല ഗാനങ്ങളാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. ഏറ്റവും നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ തന്നെയാണ് ഞാൻ ഈ ഒരു 2 മണിക്കൂർ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് ചെറുതായിട്ട് ഒരു ചോദ്യം. നമുക്കറിയാം നാളെ കുറേ ലോകം മുഴുവനും തന്നെ മദേഴ്സ് ഡേ ആഘോഷിക്കുന്ന സമയമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ അമ്മമാർക്ക് എന്തെങ്കിലും വിഷസ് മലയാള ജാലകത്തിലൂടെ നൽകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 0401360104. എന്തായാലും നല്ല ഗാനങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മലയാള ജാലകം 88.9 FM.

ഇന്ത്യ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകമായിട്ടൊരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്യാനാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മളുടെ മലയാളി സമൂഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് അമ്മമാർ തന്നെയാണ് അല്ലേ. അപ്പം ഈ മദേഴ്സ് ഡേ ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് എനിക്ക് അമ്മമാർക്ക്, പ്രത്യേകിച്ച് നഴ്സുമാരായ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗാനമാണ്. പ്രത്യേകിച്ച് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഒരു കാരണം കൂടെയുണ്ട്. എൻ്റെ സുഹൃത്തും ഞങ്ങൾ ഒത്തിരിയേറെ വർഷങ്ങളായിട്ട് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗത്ത് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ നടന്നു പോകുന്ന ഒരു ഗ്രൂപ്പിലെ ഒരു സഹോദരിയാണ്, ഒരു സുഹൃത്താണ് മിനി ജോൺ. മിനി ജോൺ ആണ് എനിക്കിത് അയച്ചു തന്നത്. പ്രത്യേകിച്ച് എനിക്കിതിലെ വചനം അയച്ചു തന്നപ്പോഴും ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി ഒരു ഗാനം അയച്ചു തന്നപ്പോൾ എനിക്ക് ഞാൻ ആദ്യമേ മനസ്സിൽ ആലോചിച്ചത് തന്നെയാണ് നമ്മളെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന ആളുകൾ നമുക്ക് വേണ്ടി ഒരു ഗാനം ഷെയർ ചെയ്യുമ്പോൾ അതിനുള്ളിൽ ശക്തമായ ഒരു ദൈവിക കരം കൂടെയുണ്ട്. ഈ ഒരു വചനമാണ് എനിക്ക് അയച്ചു തന്നത്. അത് ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ച് തരികയാണ്. കാരണം ഓരോ വാക്കുകൾക്കും അതിൻ്റെ ശക്തിയും അതിൻ്റെ വിലയും ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കാനായിട്ട് സാധിക്കും എന്ന വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സങ്കീർത്തനങ്ങൾ 115 1 വാക്യമാണിത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല,

അങ്ങയുടെ കാരണത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം ലഭിക്കേണ്ടത് അല്ലെങ്കിൽ മഹത്വം നൽകപ്പെടേണ്ടത്. ആ ഒരു വചനമാണ് ഈ ഒരു ഗാനത്തിലൂടെ മിനി ബോബി മണ്ണിലെ മാലാഖകൾ എന്ന പേരിൽ യൂട്യൂബിൽ ഈ ഒരു ഗാനം ഇറക്കിയിരിക്കുന്നത്. ഞാനെന്തായാലും ആ ഗാനം നിങ്ങൾക്ക് വേണ്ടി, സ്പെഷ്യലായിട്ട് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ നല്ല അമ്മമാർക്ക് വേണ്ടിയിട്ടും ഈ ഒരു മാതൃദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ എന്തൊക്കെ പരിപാടികൾ നിങ്ങൾ നടക്കുന്നുണ്ടോ അതോടൊപ്പം ഈ ഗാനം കൂടെ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. മലയാള ജാലകം ഓൺ 88.9 FM. പാട്ട് കേട്ട് തിരിച്ചു വരാം. ഇത് ബിസ്മി പാലാട്ടി ഓൺ 88.9 FM. Happy Mother's Day to all the mothers who are spending wonderful time in the healthcare sector, and we remember all the people who helped us through the COVID pandemic.

വിന്ദ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മലയാള ജാലകത്തിൽ ഒരു മലയാളിയായ മിനിയാണ് ഈ ഒരു ഗാനം നമുക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതും. അവരുടെ യൂട്യൂബ് ചാനലിൽ മിനി ബോബി എന്ന ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾ ഈ ഒരു ഗാനം നിങ്ങൾക്ക് വീണ്ടും കേൾക്കാം. ലോകമെമ്പാടുമുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഗാനം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളായിട്ട് ചെയ്ത ഗാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 0401360144. ഞാൻ ഇനിയും മറ്റു നല്ല ഗാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കുറേ നല്ല മനുഷ്യർ ഗാനങ്ങൾ എന്താ പറയുക രചിക്കുന്നുണ്ട്, സംഗീതം നൽകുന്നുണ്ട്, ഒപ്പം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മലയാളികൾ ഈ ഒരു ഗാനരംഗത്ത് ഒത്തിരി കാലങ്ങളായിട്ട് ഇപ്പോൾ പ്രസിദ്ധമായിട്ട് വരുന്ന ഒരു സമയമാണ്. നമുക്കറിയാം മറ്റൊരു സംഗീത ലോകത്ത് അതല്ലെങ്കിൽ തീർച്ചയായിട്ടും മലയാളികളുടെ ലോകത്ത് നല്ലൊരു കാഴ്ച, അതായത് സംഗീതത്തിന് വേണ്ടിയിട്ട് കുറേ നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയെയാണ് ഞാൻ അടുത്തതായിട്ട് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. എന്തായാലും അടുത്ത ഗാനത്തിൽ നമുക്ക് ആ ഒരു അദ്ദേഹം സംഗീതം നിർവഹിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലിറിക്സ് സംഗീതമായിട്ട് മാറുകയും ചെയ്ത ഒരു ഗാനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ റെഡിയാണോ? എന്തായാലും നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. പിന്നെ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ബിസ്മി പാലാട്ടിയാണ്. ഞാൻ ഇന്ന് ചെയ്യുന്നത് മാതൃദിനത്തോടനുബന്ധിച്ച് കുറച്ച് നല്ല ഗാനങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ഒപ്പം ഒരു ഏകദേശം ഒരു പത്തരയോടുകൂടെ മാതൃദിനത്തെപ്പറ്റി എൻ്റെ ചില ചിന്തകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതിന് ജസ്റ്റ് മുൻപ് ഞാൻ പ്ലേ ചെയ്ത ഒരു ഗാനം മിനി ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ഗാനമായിരുന്നു. ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഗാനം നമ്മുടെ തന്നെ ഇന്ത്യൻ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ തന്നെ ഒരു അംഗവും കുറേ നാളുകളായിട്ട് കുറേ നല്ല ഗാനങ്ങൾ നമ്മുടെ എന്താ പറയുക ഗാനലോകത്തിന് കാഴ്ചവെച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പഴയകാല ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ മനസ്സിനെ തൊട്ടുണർത്തുന്നതും ഭക്തി സാന്ദ്രവുമാണ്. അങ്ങനെ ഗൃഹാതുരത്വമുള്ള ഗാനങ്ങളെ പുതിയ ഈണങ്ങളിലോട്ട് കോർത്തിണക്കിക്കൊണ്ടാണ് പല ഗാനങ്ങളും രചിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പോൾ യോഗ്യവീടൻ. അദ്ദേഹം പല ഗാനങ്ങൾ നോയമ്പ് കാലത്തിന് വേണ്ടിയിട്ട് ക്രിസ്തുമസ് സമയത്തിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ വിൻറ്റേജ് കളക്ഷൻ എന്ന് പറഞ്ഞ സീരീസുകളായിട്ട് പിന്നെ ആ സീരീസ് തന്നെ ക്രിസ്ത്യൻ വിൻറ്റേജ് സീരീസ് തന്നെ പല ഭാഗങ്ങളായിട്ട് അദ്ദേഹം പഴയ ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾക്ക് പുതിയ ഈണങ്ങൾ നൽകിയിട്ട് ചെയ്തിട്ടുണ്ട്. ഈയിടെയായിട്ട് ലണ്ടൻ്റെ സമയത്ത് വലിയ നോമ്പ് ഗാനം എന്ന് പറഞ്ഞൊരു ഗാനം അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഫ്യൂണറൽ ബല്ലാഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എഴുതുകയും ക്രാഫ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു ഗാനമുണ്ടായിരുന്നു. അങ്ങനെ പല പല ഗാനങ്ങളും ഉണ്ടെങ്കിലും കപതവാദം സേ നോ ടു വാർ എന്ന് പറഞ്ഞൊരു ഗാനവുമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഒന്ന് രണ്ട് ഗാനങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം വളരെ മനോഹരമായ രീതിയിൽ കുറേ നല്ല ഗാനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ അദ്ദേഹത്തെ ആദരവത്തോടുകൂടെ ഓർക്കുന്നു. പോൾ യോഗ്യവീരൻ അവർ വളരെ അതിശക്തമായ ഭാഷയിൽ മാധ്യമ ലോകത്ത് വിരാജിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനെ നമ്മൾ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാവർക്കും അറിയാം പ്രിൻസ് എന്ന പേരിലാണ് നമ്മുടെ ഇടയിലൊക്കെ പോൾ യോഗ്യവീടൻ അറിയുന്നത്. ഈ ഒരു ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ രണ്ട് ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ കപടവാദം, നമ്മുടെ ചുറ്റും നടക്കുന്ന ആ വലിയ ഒരു വ്യാധി എന്ന് തന്നെ പറയാവുന്ന ആ ഒരു യുദ്ധത്തിൻ്റെ ഭീകരതയെ മനസ്സിലോർത്തുകൊണ്ടാണ് ഈ ഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
ഈ ഗാനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും പുതിയ ഒരു ആരാധനാ ഗീതമായിരിക്കും പ്ലേ ചെയ്യുന്നത്. എന്തായാലും ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഗാനങ്ങൾ ഈ ഓണയറിലൂടെ വരുന്ന ഗാനങ്ങൾ കേൾക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം വിന്ദ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇത് ബിസ്നി പാലാട്ടി ഓൺ 88.9 FM. ഗാനം കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.